ദക്ഷിണ പശ്ചിമ പ്രാപ്തിതഃ ആഗമനസ്യ പുഷ്ടിഃ കൃതാ. അസ്മിന് വർഷേ വർഷർത്തോഃ വൃഷ്ടിഃ സാമാന്യകാലാത് ത്രിദിവസ വിളംബേന ആഗത. വിഭാഗേന നവമ ജൂന ദിനാങ്ക പര്യന്തം കേരളരാജ്യേ മാഹി ക്ഷേത്രേ ച കതിപയേഷു സ്ഥാനേഷു അതിവൃഷ്ടേ സംഭാവന പ്രകടിത. അസ്മാകം വാർത്താഹരസ്യ അനുസാരേണ രാജ്യസ്യ വിവിധേഷു ജനപദേഷു തീവ്ര വർഷ പ്രവർത്തതേ യേന ജനജീവനം പ്രഭാവിതം. ഗുജറാത്തസ്യ അഹമ്മദാബാദ് നഗരേ വിശ്വയോഗാസന ക്രീഡാ സ്പർധാ ശൃംഖലാ ഇത്യസ്യ ഉദ്ഘാടന സംസ്കരണസ്യ ആരംഭ ജാതഃ. ഇദം വൈശ്വിക ക്രീഡാ മാർഗസൂച്യാം ഐതിഹാസികം സോപാനം നിർദ്ദിശതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സായങ്കാലേ അന്തർജാല മാധ്യമേന അസ്മിൻ മഹാകാര്യക്രമേ ഭാഗം ഗൃഹീതവാൻ. സ്വസ്യ ശുഭാശയാഞ്ച നിവേദയതി യത് ജഗതഃ യോഗാനുരാഗിണഃ ക്രീഡകാശ്ച പ്രതിയോഗിതായാഃ കൃതേ സമാഗച്ഛന്തി. ഭാരത ലാവോസ് സംബന്ധ വിഷയ രാഷ്ട്രപതിനാ ദ്വയോർ ദേശയോഃ സഹയോഗ വിസ്താരസ്യ സംഭാവനാഃ പ്രതിപാദിത. രാഷ്ട്രപതിഃ ദ്രൗപദീ മുർമുഃ ഉക്തവതി യത് ഭാരതസ്യ ലാവോ ജനവാദീ ലോകതാന്ത്രിക ഗണരാജ്യസ്യ ച മധ്യേ ബൗദ്ധധർമ്മസ്യ രാമായണസ്യ ച വിഷയാധാരിതാഃ ഘനിഷ്ഠാഃ സാംസ്കൃതിക സഭ്യതാഗത സംബന്ധാഃ സന്തി. രാഷ്ട്രപതി ഭവനെ ലാവോസ് ദേശസ്യ ഉപപ്രധാനമന്ത്രിണം വിദേശമന്ത്രിണം ച തോങ് സാവൻ ഫോം വിഹാനെ ഇത്യമും സ്വാഗതം കുറുവന്തി സാ അവദത് യത് ഉഭൌ ദേശൌ അസ്മിൻ വർഷേ രാജനൈക സംബന്ധാനാം സ്ഥാപനായാഃ സപ്തതിതമ വർഷ സമാചരതഃ. സാ ഉക്തവതി യത് വ്യാപാര നിവേശയോഃ ക്ഷേത്രേ സഹയോഗ വിസ്താരസ്യ പര്യാപ്തഃ അവസരഃ സന്തി. സൂചനാ പ്രവിധി സ്വാസ്ഥ്യം കൃഷിഃ സിഞ്ചനം വിനിർമാണം നവീകരണീയ ഊർജ തഥാ വിദ്യുത് ക്ഷേത്രേഷു സഹയോഗവർദ്ധനായ ഭാരതം സജ്ജമസ്തി. അല്പസംഖ്യക കാര്യ മന്ത്രി കിരൺ റിജിജു അദ്യ ന്യഗാദീത് യത് ശാസനവ്യവസ്ഥാം ഭദ്രതരം കർത്തും കല്യാണകാരിണീനാം യോജനാനാം പ്രഭാവിനം ക്രിയാന്വയനം സുനിശ്ചയം കർത്തും പ്രവിധിനാ മഹത്വപൂർണ ഭൂമിക കൃത. അസൌ അല്പസംഖ്യക കാര്യമന്ത്രാലയദ്വാരാ അദ്യ നവദില്യാം ആയോജിതാനാം പരിഷ്കാരാണാം ദ്വാദശ വർഷ പ്രപൂർത്യവസരസ്യ ഉപലക്ഷ്യേ മന്യമാനം പരിഷ്കാരോത്സവം സംബോധയൻ ഉക്തവാൻ. മീരാ യുവ ഭാരത് ഇതീദം ആധികാരിക രൂപേണ ഗിനീസ് വേൾഡ് റെക്കോർഡ്സ് ഇത്യനേന മാന്യത പ്രാപ്ത. യതോ ഹി ഏകസ്മിന്നേവ സപ്താഹേ അന്തർജാല പ്രശ്നസ്യ കൃതേ സർവാധികാനാം ഉപയോക്തൃണാം ഉപാധിം പ്രാപ്തവത്. യത്ര പ്രശ്നാനാം ആഭാസീയ രൂപേണ ഉത്തരം പ്രയച്ഛന്തഃ ത്രിലക്ഷനവതി സഹസ്രാത് അപി അധികാഃ പ്രതിഭാഗിനഃ ആസന്. കേന്ദ്രീയ യുവകാര്യ ക്രീഡാ മന്ത്രി ഡോക്ടർ മനസുഖ് മാണ്ഡവീയഃ അദ്യ നവദില്ലീ നഗരേ ആയോജിതേ സമാരോഹേ സമ്മാനപത്രം അവാപ്നോത്. ഗതവർഷേ ഒക്ടോബർ മാസസ്യ പഞ്ചവിംശതി ദിനാങ്കാത് ഏകത്രിംശത് ദിനാങ്ക പര്യന്തം വിക്സിത ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് ഷഡ്വിംശത്യുത്തര ദ്വിസഹസ്ര പ്രശ്നസ്യ ഇത്യസ്യ മാധ്യമേന അഭിലേഖ പ്രാപ്തഃ. മനസുഖ് മാണ്ഡവീയ ഇത്യനേന അസ്യ കൃതേ വർദ്ധാപനം പ്രദത്തം. ഗുജറാത്ത് ആരക്ഷി വിഭാഗേന രാജ്യേ അവൈധ രൂപേണ നിവസതഃ ബംഗ്ലാദേശീയ നാഗരികാൻ വിരുദ്ധ്യ ഓപ്പറേഷൻ ഡെൽറ്റ ഹണ്ട് നാംന വിശേഷ അഭിയാനം ആരബ്ധം. അസ്യ അഭിയാനസ്യ അന്തർഗതം ഗതചതുർവിംശതി ഹോരാസു ചതുർവിംശതാധിക ചതുശ്ശതം ബംഗ്ലാദേശീയാ ഗൃഹീതാഃ തഥാ ച ദ്വിഅശീത്യധിക സപ്തശതം അധിക സന്ദിഗ്ധ ജനാനാം വിഷയ അന്വേഷണം പ്രചലതി. ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അദ്യ മാലവീയ നഗരെ അഗ്നികാണ്ഡേന അഹതാൻ ദ്രഷ്ടും സാകേതസ്ഥം നിജി ചികിത്സാലയം ഗതവതി. സാ പീഡിതൈ തഥാ തേഷാം പരിവാരജനൈശ്ച സഹ സംവാദം കൃതവതി. പ്രത്യേകം മൃതകസ്യ പരിവാരായ ദശലക്ഷരൂപ്യകാണാം ഗംഭീരരൂപേണ അഹതാനാം പഞ്ചലക്ഷരൂപ്യകാണാം ച അനുഗ്രഹധനസ്യ ഘോഷണ കൃതാ. ബിഹാരരാജ്യസ്യ മുജഫർപുര നഗരെ ഏകസ്മിൻ നിജി ചികിത്സാലയെ ഭീഷണാഗ്നികാണ്ഡേ ത്രയ ജനാ മൃതാ അനേകേ ച ആഹതാ. ഏഷാ ഘടന ഗതരാത്രൌ ബ്രഹ്മപുര ക്ഷേത്രേ അഭവത്. ഗംഭീരരോഗിണ ഉപചാരാർത്ഥം അന്യേഷു ചികിത്സാലയേഷു പ്രവിഷ്ടാ.